0: ലേക്കും ചോറ്
1: ൂറുക്കുഞ്ഞതോ അത് കൊല്ലായ തുറമ്പ് തുറമ്പേ തന്നേ വാ കൊഞ്ഞോമയാളോലേ.